ഈ ഊർദാ നായിത കുത്ത് ഇത്തണ്ട കളിഞ്ച ബൊണ്ണടേ പോവടെ കുച്ചത കുത്ത് ഇത്തണ്ട കളിഞ്ച പേരടേ പോവടെ നരമാനിന കേക്കഞ്ചിത കുത്ത് ഇത്തണ്ട കളിഞ്ച വടക്കൈ ബാക്കിലെ 27 കടല് ദാട്ടത് ഇതൈ പോവടെ കളഞ്ച.

ഹായ്, ഞാൻ ഗുരുകിരൺ പതിരൊന്നുല്ലേ, നിഖിൽ കിരണൊന്നുള്ളത് സാരംഗ് എഫ് എം 107.8 FM ഒന്ന് രംഗ് രംഗ് തവതുക്ക്.

മാത്രമല്ല വൺ പേര് കോരികളെത്തുന്ന പുള്ളിയാണ് പുള്ളിയായി ബുക്കണേ കോരികളെപ്പുണ്ട് ഏരകളെ കൊത്തി ധ്യാന നിക്കുള്ള സുന്ദരരെ മന്ദാറ് നിക്കളിക്കേനുള്ളത് റേഡിയോ സാറങ് 107.8 FM രംഗ് രംഗ് ദ പതുക്കെ.

0: കൊക്കോർ 1 ലാക്ക് കണക്ഷൻ. അപ്പൊ 1 ലാക്ക് ഇൻടു മൾട്ടിപ്ലൈ ആക്കി ഉണ്ടായെങ്കിൽ നിങ്ങ എത്രയത്ത് 10,000 ക്രോർ ഇതിരോ നിങ്ങ മാത്രം ഈ വയറിംഗ് ഞങ്ങൾ ഇപ്പൊ ഈ വയറിംഗ് അയോണ്ടുണ്ടു സുഭാനല്ല ഇത് പഠിച്ചോൺ ഞങ്ങൾ ഉണ്ടാക്കിയ ഒരു സൃഷ്ടി ഒരു അതൊരു അത്ഭുത ഒരു ഇത് ചെല്ലണം ഞങ്ങൾ ചെല്ലണം അത്രയും ഇത് എല്ലാരും ബ്രെയിനിലുണ്ട് എല്ലാരും ബ്രെയിനിലുണ്ട് മാത്രം ഞങ്ങൾ എത്ര ആക്ടിവേറ്റ് ആക്കിര ഞങ്ങൾ അത് സോഫ്റ്റ്വെയർ എന്ത്ര ഇട്ടറ അതിന് മേൽ ഡിപ്പെൻഡ് ആയിത്തോളൂ നിങ്ങൾ അമിതാഭ് ബച്ചനും നാനും നിങ്ങും എങ്ങനെ ഡിഫറെന്റ് ആയിത്തുള്ളൂ അതിൽ ഉൾഗത്തുള്ള സോഫ്റ്റ്വെയർ റച്ചത് ഈ ഡിവൈസ് റച്ചത് എന്തും അല്ല ഈ മനസ്സു ചെല്ലതുണ്ടല്ലേ ഇതുമല്ലോ മൈൻഡ് ഇതൊരു ഡിഫറൻസ് ഞങ്ങൾക്ക് പിടിയാവുന്നുണ്ടായെങ്കിൽ ഞങ്ങൾ നല്ല സോഫ്റ്റ്വെയർ ഞങ്ങൾ ഇപ്പൊ നല്ല സോഫ്റ്റ്വെയർ ഇട്ടുണ്ടായെങ്കിൽ ഇല്ലെങ്കിൽ ഞങ്ങൾ ഇപ്പൊ അതൊരു പ്രോസസ്സിംഗ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഞങ്ങൾ ഇപ്പൊ നല്ലതാക്ക ഇട്ടുണ്ടായെങ്കിൽ ഒബ്വിയസ്ലി അതൊരു ഓപ്പറേഷൻസും നല്ലമേ വരും അല്ലേ. ഇപ്പൊ നിങ്ങൾ ഐഫോൺ എങ്ങനെ ഉള്ളോ എന്തിക്കത് അത്ര വില കൊടുത്തു എല്ലാരും എടുത്തോണ്ടുള്ളൂ എന്താ വെച്ചാൽ അത് യുണീക്ക് ആയിട്ടുണ്ട് അതൊരു ഡിസൈൻ മാത്രല്ല ഉള്ളൂ അതൊരു ഉൾഗത്തു നിങ്ങൾ ടെക്നിക്കാലിറ്റീസ് അത്ര അങ്ങാതൊരു റിസർച്ച് ആക്കിത്ത് ദി ബെസ്റ്റ് എന്തോണ്ട് അതൊക്കെ മൻ തന്നറാർ അങ്ങനെ ആയ സബ്ലു അത്ര അങ്ങനമേ ഉള്ളു. ഇപ്പൊ ഞങ്ങൾക്കായെങ്കും ഞങ്ങളെ സോഫ്റ്റ്വെയർ ഞങ്ങളെ ഈ ഹാർഡ്വെയർ ഞങ്ങൾ ഈ വിൻഡോസ് 98 പോയിട്ട് ആന്റിവൈറസ് ഇടാൻ മാറി തെച്ചായെങ്കിൽ എന്തരാവും പോണ്ടോ ലാസ്റ്റ് ഇത്തരമേ ആയിരുന്നു ഞങ്ങൾ എന്തായിരുന്നെങ്കിൽ ഞങ്ങളെ i7 ഇല്ലെങ്കിൽ ഞങ്ങള് പ്രോസസ്സർ ഇത്ര നല്ലത് റാം ഞങ്ങൾ 20 GB റാം എല്ലാം ഇട്ടിട്ട് ഞങ്ങൾ നല്ല ആക്കി വെച്ച് തിക്കറ ബട്ട് അതൊരു ഇത് എന്തോ സോഫ്റ്റ്വെയർ ആന്റിവൈറസ് ഇടുന്നതാവട്ട് ഇങ്ങനത്തത് എന്തും ഞങ്ങൾ ഇട്ട് തിക്കില്ല അതൊക്കെ ബേനായി ഇപ്പൊ ഞങ്ങൾ നോക്കിയാണ്ടായെങ്കിൽ ഞങ്ങൾ നെഗറ്റീവ് തോട്ട്സ് ഞങ്ങൾക്ക് പണ്ടോ ഇല്ലേ ഞങ്ങൾ പൽക്ക പറയതേ ഞങ്ങൾ യാരത്തിൽ പൽക്ക പറയാമേ നെഗറ്റീവ് ബിസിയ മാത്രമായി തിക്കറ് നിങ്ങൾ സമാ ഹയാലാക്കിയാണ്ടായി അവിടെ പോവണ്ട അവിടെ ആക്കണ്ട അങ്ങനെ നോക്കണ്ട ഇത് ചെല്ലോഗില്ല അങ്ങനെ ആക്കുക തീരാന്ത് നീ ഇങ്ങനെ ആക്കി തിന്നെങ്കിൽ നല്ല എന്ത് ഇങ്ങനത്തെ എല്ലാം ബിസിയ അതെങ്ങനെ വന്ന് ഈ നെഗറ്റീവ് തോട്ട്സ് ഒരു ആന്റിവൈറസ് ഇട്ടിട്ട് അത്ര എടുക്കുക ആവും
1: സോഫ്റ്റ്വെയർ ചെന്നിട്ടായി മൈൻഡ് മൈൻഡ് ചെല്ലെ ബ്രെയിൻ ചെന്നെങ്കിൽ ഹാർഡ്വെയർ രൂപത്തിൽ ചുമ ഒരു സുലഭത്തിൽ കർത്താവും പോലെ കൂടെ അതിൽ ക്ലിയർ ചെയ്ത് നിങ്ങൾ ചെന്നാറ് ഈ മൈൻഡ് പിന്നെ മൈൻഡ് ഫസ്റ്റ് നോക്കുകയെടുക്കാനായി ഞങ്ങൾക്ക് അതിൽ വേറെ വേറെ വിധം നോക്കുക സാധ്യമാവും കോൺഷ്യസ് മൈൻഡ് ഉണ്ട് ഒരു സൈഡിൽ സബ് കോൺഷ്യസ് മൈൻഡ് ഉണ്ട് ഇപ്പുറത്തേക്ക് ചുമ്മാല് സബ് കോൺഷ്യസ് മൈൻഡ് ഫോക്കസ് കൊടുത്തോണ്ടുള്ളത് സോ അതിൽ ബഗ്ഗെ ഒരുത്തൽ സ്റ്റഡീസ് ആക്കിക്കൊണ്ട് കൂടെ ഉള്ളത് ഈ സബ് കോൺഷ്യസ് മൈൻഡ് ചെന്നെങ്കിൽ എന്തോ ഇതിനെ ബഗ്ഗെ നിങ്ങൾ ചിൽഡ്രൻ മുന്നുള്ള ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തോണ്ടല്ലേ സോ അതിൽ പിന്നെ ഞങ്ങളെ കാര്യക്രമം മുൻവരരുത് ശ്രോത്രങ്ങളെ നിങ്ങളുടെ കുറേ പ്രശ്നം ഇന്നിട്ടുണ്ടായെങ്കിൽ ഖണ്ഡിതമായിട്ടും നിങ്ങൾ ഖണ്ഡിതമായിട്ടും ഞങ്ങളൊട്ട് കേക്ക മേഡം കൂടെ ഉണ്ട് ബ്രെയിൻ മൈൻഡ് ഇതെല്ലാം ചൊല്ലുമ്പോഴത്തേക്ക് ചുമ്മ ബിസിയാ നിങ്ങൾക്ക് ഗൊന്തൈത്തിക്കോ ഇപ്പോൾ ഓൾറെഡി സോ അതിൽ ബിസിയത്തിൽ എന്തായാലും ഒരു പ്രശ്നം നിങ്ങളുടെ ഇക്കു കുറേ ബേജാറ് കുറേ നെഗറ്റീവ് അത് ഇതെല്ലാം കുറേ ഇക്കു ബിസിയാങ്ങ സോ ഖണ്ഡിതമായിട്ട് നിങ്ങൾക്ക് എന്തായെങ്കിൽ അത് പരിഹാരം വേണോട്ട് കണ്ടായി ഞങ്ങളെ എൻ്റെ ഈ ഒരു കാര്യക്രമത്തിൽ നിങ്ങൾ കോൾ ആക്ക 6364204949 ഈ ഒരു സംഖ്യക്ക് അതിൽ ഇപ്പൊ സബ് കോൺഷ്യസ് മൈൻഡ് കോൺഷ്യസ് മൈൻഡ് ഇതൊക്കെ സംബന്ധപ്പെട്ടത് മുണ്ടുവാ സോ അയക്കും മുന്നിൽ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്തുണ്ടല്ലേ സോ അതിൽ പിന്നെ കാര്യക്രമം മുൻവരരുത് കേട്ടോണ്ട് പറയുന്നത് റേഡിയോ സാരംഗം 07.8 FM ഇത് രംഗ് രംഗ് ജീവനാണ്.

ഈ ഊരുതാ നായുധ കുത്ത് ഇത്തന്റെ കളിഞ്ച പൊന്നടേ പോവടെ പുച്ചത കുത്ത് ഇത്തന്റെ കളിഞ്ച പേരുടെ പോവടെ നരമാനിന കേക്കഞ്ചിത കുത്ത് ഇത്തന്റെ കളിഞ്ച വടക്കൈ ബാക്കിലെ 27 കടല് ദാട്ടത് ഇതൈ പോവടെ കളഞ്ചാ.